0: പടിമണ്ടാണല്ലോ.
1: ഓഹോ,
0: ഇത് തീപി മീ ഭാഷലോ
1: മധുരം.
0: മരി ചേതു ചേതു ചേതു ചേതു.